0: ചെയ്തു നമ്മൾ
1: സമുദായ വാനൊലി കേന്ദ്ര തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് നാല് തങ്ങളൊക്കെ മുതിക്കോട്ടെ.